റൈറ്റ് വിലാവ് ഹൗസ് അപ്പഹായ് വിനാടി വിസിയക്കായി ഉദാര വിധിയുടെ സയൻ കട്ടിയ ഫേസ്ബുക്ക് ലൈവിലെ ഇന്നവാ ഉദയം നെത്തുമിട്ട് പാസേ തരു ഗുണത്തിലൊക്കെ ഇവാഗേം ദേദുനു സെവ്വന്തി സനത് പ്രിയന്ത ഇന്നവാ ഇട്ട് പാസേ അസന്തമാല ഇന്നവാ ഇവാഗേം ഗയാൻ പ്രിയന്ത ഇന്നവാ ചനുദി ദിനത്മ ഇന്നവാ ഇവാഗേം ദിനേശ സന്തമാലി ഇന്നവാ ഇട്ട് പാസേ പ്രമുഖ ഹർഷ ഇന്നവാ ഉദാര വിധിയുടെ സയഹെന്ന കട്ടിയ ഫേസ്ബുക്ക് ലൈവിലെ ഇവില്ല ഇന്നവാ അപർണ ഇട്ട് പാസേ അപ്സര ഒയാവത്ത് എക്കതു കരഗാനം കമനി സിൽവ ഹായ് കോമദ അമ്പലംഗുടിന്ദ്ര ലൈവിക ബലാഗിരി ഇന്നവാ കിയാൽ തീന ഉദാരായി හරිද ආවත් ගොඩක් ආදරෙන් එකතු කරගන්නම් අද සෑහෙන්න කට්ටිය Facebook live එකට ඇවිල්ලා මොකද කියන්නේ එකට අර comment දෙනවා තොඹෙන් යන්න තේන්සට අග්ගාලා ඔයා මේ පැත්තට live එකකින් ඇවිල්ලා comment section එකේ ඔයාගේ comment එකක් තියන්න මම අනිවාර්යෙන් ඔයාව මතක් කරන්නම්

0: വന്ദനാഗ റെഗുല സംശോധനയ്ക്കിരെയും അവശ്യ നോവൻ ഭവ സന്ധാൻ കല ജനാധിപത്യ നീതിജ്ഞവരയാ ദനട പവത്തിന് നീതിമേ തത്വയെ അടത്തിയ ഉത് ഉൻവഹാസെ ചീവരെ സഹിത വിദിരിപാത് കരിമട്ട ഹെക്കിയാവത്തി ബെന ഭവത് സദാൻ കല ഇതിരിപത്തു കരുണു സലക്കാ ബലു വിനുസുരു മടുള്ള മെം പെത്സമ കരുണു സലക്കാ ബലിയും സദാ ലബണ വിശുദ്ധവനതാ കന്ദവൻ ലെസ നിയമ കല പൂച്ച തീനിയാവല പാലിത്ത് പൂച്ച ഉളുപ്പണി സുമംഗല പൂച്ച അകലക്കട് സിര സുമന പൂച്ച ഇന്ദുരാഗാരെ ദമ്രത്ന തുളു സ്വാമിൻ ബഹസേല പിരിസാക് വിസിൻ മെം പെത്സം ഇതിരിപാത് കരതിബുണാ വെലിഗമ കപ്പറത്തോട്ട മുഹുദു പ്രദേശയേ തിബി സ്വാഗത് ഹെറോയിൻ തൊഗെ സമ്പാദ്യൻ തവതുരടത് വിമർശന സിദ്ധുകരണ ബവ പോലീസിയ പവസനപാ അദാല പ്രദേശയേ ഉറത്തുനക സംഗവാ തിബു കിലോഗ്രാം സിയക്കട്ട അധിക എമ ഹെറോയിൻ തൊകയ പോലീസ് വിശേഷകാര ബലക നിലധാരിൻ കണ്ടായമക് സ്വാഗത് ബവായി പോലീസ് മാധ്യ പ്രകാശക സഹകാര പോലീസ് അധികാരി എഫ് യു വുട്ടല മഹതാ നെറ്റ് ന്യൂസ് വെത്ത പെവസുവേ എമ ബലകായട ലദ തുറത്തുറക് മത സിദ്ധുകല വെട്ടലിമകതി എമ ഹെറോയിൻ തൊകയ സ്വാഗൻ തിബെനഫാ എഹിദി ഉറത്തുനക തിബി സ്വാഗനത്തി ഹെറോയിൻ പാക്കറ്റ് പ്രമാണ എക്കസിയ വിസ്സാക് കിസ്യാം പാർശ്വയാക് മുഹുദു മാർഗെ ഒസ്സേ എമ ഹെറോയിൻ തൊകയ ഗൊഡബിമട്ട വെഗന വിത്ത് തവത് പാർശ്വയക്കെട്ട് ലബാ ഗനീമ സദഹാ എലെസ സംഘവാ തബനടതി ബവട്ടായി പോലീസിയ സെക്ക പലകരാണേ അദാല വെട്ടലിയം സിദ്ധുകരണ വസ്താവേ സെക്കറുവൻ കിസ്വ കുത്തമിസ്ഥാനേ നൊസിറ്റി ബവത് പോലീസിയ പെവസുവ ഈ അനുവമിച്ചാവാരമട്ട് സംബന്ധ സെക്കറുവൻ സ്വയാ പുലൽ വിമർശന ക്രിയാത്മക ബവായി പോലീസ് മാധ്യ പ്രകാശക സഹകാര പോലീസ് അധികാരി എഫ് യു വുട്ടല മഹതാ വെടിദുരടത് പെവസുവേ മേ അതര റുപ്യാൽ പൺകോട്ടി ദശലക്ഷ്യാക് പമനവട്ടിന ഹശേഷ് മദ്രാവി തൊഗ്യാക് മിരട ട്രഗന വിദേശീയ ഗുവൻ മകീൻ തിദിനക്കു കാട്നായക ഗുവൻ തുടുപ്പലേതി അത്തരംകോട്ടുകെൻ തിബിനഫ ഏ കാട്നായക ഗുവൻ തുടുപ്പല് പോലീസ് മദ്രാവികാരശയിൽ നിടുതാരൻ വിസിൻ എഹിദി അത്തരംകോട് ഗത്സെക്കറുവൻ തായ്ലാന്ത് ജാതിക റിയദുരൻ ബവായി കാട്നായക ഗുവൻ തുടുപ്പല് നെറ്റ് ന്യൂസ് നിയോജിത ടി കെ ജി കപില പെവസുവേ സെക്കറുവൻ തായ്ലാന്തെ ബാങ്കോക് നൂവർസിറ്റ് എദ്ദിബൈനട്ട് പെമിന തിബിനഫ ഓൺ റഗന ഗമൻമലത്തുനക്ക റൂപലാവന്നെ ആലേപന അടങ്ങു ബന്ധുന്തുല് സൂക്ഷ്മലി സസുരാതിബി മെം ഹശേഷ് മദ്രവെ തുക സ്വാഗനത്തി ബെനഫ എഹിതിബി സ്വാഗനത്തി ഹശേഷ് മദ്രവ പ്രമാണയ കിലോഗ്രാം പഹാക്കട അധികായി സക്കാര് വിദേശിയതുരാത്തി ദിനാമിഗമ മഹേശ്വാത് അധികരണേട്ട് എതിരിപാത് കിരീമട്ട നിയമിതായി ബസ്നാഹിര സബഗ്രമ പലാത് സഹ മാതര ഗാല് സഹ പുത്തലം ദിസ്ട്രിക് സദാ തദവെ സംബന്ധൻ കാളഗുണ വിദ്യാ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൻ അവവാദാത്മക നിവേദനയാക് നികുത് കർത്തി വെനഫ അത് പസ്വർവേ നികുത് കരലത് മെമ നിവേദനയ ഹെട്ട പസ്വർ തുന ദക്വ വളാങ്കു വെനഫ എമെന്മ സബർഗമു മാധ്യമ സഹ ഉത്തരമെദ് പലാത്തുല സഹ ത്രികുണാമലേ സഹ കുറുനാഗൽ ദിസ്ട്രിക് വളെ തമിസ്ഥാന വൾട്ട് മില്ലിമീറ്റർ ഹെത്ത പഹട്ട വെടി തരമക്ക് തദ്വസി അതിവി ഹെക്കി ബവ് എമ ഡിപ്പാർട്ട്മെന്റ് വേ നാവിക അശ്വയ നിയോജ്യാധ്യക്ഷ ജീവൻ കരുണാരത്ന മഹതാ പെവസുവ
1: അതുദിനേതി ദിവേനെ ബഹോ പ്രദേശവല സവസ എക്കെൻ പമന പശുവ വെസിയോ ഗിഗുറും സഹിത വെസി അതിവേവി വിശേഷയമ മധ്യമ സബരഗമ ഉത്തുരുമെദ പലാത്വല ഏവകേമ കുറുനാഗല ദിസ്ട്രിക്കേ സഹ ശ്രീകുണാമല ദിസ്ട്രിക്കേ മില്ലിമീറ്റർ 75 ഇക്മ വു തരമക തദ വെസി അതിവീമ ഹക്കിയാ പവതിനവ ദിവിന വട്ടാവന മുഹുദു പ്രദേശ ഗന സലകീമേദി ദിവിന വട്ടാവന മുഹുദു പ്രദേശവല തനിൻ തന വെസിയോ ഗിഗുറും സഹിത വെസി അതിവേവി സുലംഗേ വേഗിയ സാമാന്യം പേര കിലോമീറ്റർ 20 30 അത്ര വഗയാഗേ തമൈ പവതിന്നേ സുലംഗമന്നേ നിശ്ചിത ദിശാവകിൻ തോരവ സാമാന്യ തത്വ സഹ മതവശം റലുവീമേ ഹക്കിയാ പവത്തിന മുഹുദു പ്രദേശവല സ്വഭാവയ ഏവകേമ ഗൊഡബിമേ സഹ മുഹുദു പ്രദേശവല ഗിഗുറും സഹിത വെസി അതിവന അവസ്ഥാവലി തദ് സുലങ് അതിവീമേ ഹക്കിയാ പവത്തിന ഏവകേമ പ്രബല അക്കുണ അതിവീമേ ഹക്കിയാ പവത്തിന നിസാ ഏ പിരിബന്ധവ സെലകില്ലെങ് പശുവിന ലെസ ജനതാവിൻ കാരണിക ഇല്ലാ സിറ്റിനോ
0: പവത്തിന വെസി തത്വേ ഹംവേ നിൽവളായ തുളു പ്രധാന ഗംഗാ ഗിഹിപേക ജലമട്ടം സമ്പാന്തേൻ വാരിമാർഗ ഡിപ്പാർട്ട്മെന്റ് ജലവിദ്യാഹ ആപദാ കലമണാകരണ അധ്യക്ഷ എസ് എൽ സൂര്യഭണ്ഡാർ മഹതാദ് കരുണു ദക്വുവ
2: നെല്ലുവല ഗംഗയെ പാല പ്രദേശവല മേവനോട്ട് സുളുവാങ്കോത്ര തത്വവിശേഷം മാത്രട്ട് ആസന്ന പ്രദേശവല സുളുവാങ്കോത്ര മട്ടമക്കട്ട് ആസന്ന ജലമട്ടമ പവത്തിനവ വിശേഷം തൽഗാകുട മെനു മധ്യസ്ഥാനയ പാട്ടാങ്ക വിദ്യ ഗത്തമ ഈ വകയും ഗിംഗംഗയെ പാല പ്രദേശവല സലകിത്തു ഇഹലമട്ടമക്ക് ജലമട്ടം പവത്തി കിസേ നമുത്ത് തവതുരുട ജലമട്ടം വെടിവീമേ ഹക്കിയാവ തിപ്പത് മഹാഗംഗോത്ര തക്വ വിശാല വെടിവീമക് മേ തക്വ പെണ്ണം കറന്നേ എൻസായ സംബന്ധം അവധാനി യും കറന്ന കിനില്ലേമു കണ്ണ ഈ വകയും കളുഗംഗ കാലനികംഗ ജലമട്ടം സലകിത്തു ഇഹലകേക സഹ ശേഷം കാലുഗംഗേ കുടാഗംഗ മില്ലകന്ത മേവന വിടത് ഇതാമ സുളുഗംഗതൃ തത്വകട ആസന്നോ പവതിനോ എവ മിനിസ കുല സിംഗല പാലിന്ദ നൂർവണി പ്രദേശവല തെം പഹദ്ബി മേവന വിടത് ചട്ടവി തിബീമേ ഹക്കിയാവ തേനോ ഏ വകയമ അയ്യേ ദിനി ലബണു വർഷാപത്തനയാ അനുവ സാമാന്യ വെടിവീമക് പെണ്ണും കരത് കാലുഗംഗേ തവ ദൂരട്ടത് വിശാല വെടിവീമക് പവതിന വർഷാപത്തനയാ അനുവ സിദ്ധുവീമട്ട് ഇടകട അവമായി നമുത് ഇദ്രിയ ലബിന വർഷാപത്തനയാ അനുവ എപ്പിടിബാദ് അതനുവത് കിരീമട അപേക്ഷ කරනවා. ඒ වගේම කැරණි ගඟේ සැලකිලිමත් ප්‍රදේශයකට ඊයේ වර්ෂාපතනය සැලකිලිමත් ප්‍රමාණයක් ලැබුණා. මේ තත්ත්වය යටතේ බොහෝ ස්ථානවල ජල මට්ටම් ඉහළ යාමින් පවතිවත්